0: താമസിച്ച് കേബിളിലെ കുട്ടിക്ക് ഈ ചീനി തപ്പാങ്ങോട്ട് തമാങ്ങ ചല്ലുന്ന് അക്കങ്ങ ചിനിമ്മത്ത് തപ്പാന ശല്യ ഓക്കി തോന്നോന്ന തില്ലിങ്ങ കോസത്തിനും ഞങ്ങൾക്ക് താപങ്ങളോട്ട് ഹനുവിന്റെ ചുയങ്ങ ചുറ്റി കിട്ടു പിന്നോക്കി താപങ്ങ ശല്യം ഇല്ല കങ്ങ ചിനിമ്മത്ത് നൂണക്കത്തിയപ്പോ താപങ്ങാലും ഉമയത്താന്ന് കണ്ണി സുഖത്തുജമ്മി താപങ്ങ അയച്ചിട്ടിട്ട തേക്കോ ഊട്ടിലമ്മിയോ മക്കോയും കൂടി ചെന്ന കിങ്ങമ്മിയങ്ങുത്തുണി തപ്പാനി തപ്പാനേശിയും കൂടെ നിറമ്മി കി കിണമ്മി തപ്പാങ്ങോ സിക്കിയിട്ടുമിനുള്ള ശിശുനി തേമേറ്റുമ്മി തേമേറ്റുമ്പി ഹൗജികളമ്മ തപ്പാങ്ങാവിലോ അറുമ്മ ശുക്കത്തുലകളൂത്തുണി ചില ചിയകാപ്പത്തമ്മ അമ്മനാക്ഷിയസുണി ലോക്കുശിയകാലും തേമേറ്റു ചിയകാലോ ലോകത്തമ്മ അമ്മലു ഉമ്മിയത്തോട്ടാഹത്തലോ കമ്പനിക്കുള്ളു നാട്ടിക്കുള്ളു ചിക്കിത്തോത്സാഹിത്തു ചുളി ചുളി ചിക്കിയാലോ അമ്മയാലോ ചുറ്റി ഷൂങ്ങുകൊന്ന് ചിക്കിയെത്തിച്ച് ഉക്കിയച്ചാ ചിക്കിയെത്തിയല്ലോ ടിക് ഉക്കിയപ്പിക്കുന്നില്ല ഇനി പിന്നെ നുണക്കോഴിയൊക്കെ പിഴിഞ്ഞാകത്താങ്ങല്ലോ താപങ്ങ ദോഷവും മറ്റ ഉമ്മ കുപ്പിച്ചിട്ട് പിച്ചിട്ട് നുണക്കോഴിയോട്ട് താപങ്ങ ചിക്കിയൊക്കെ പിന്നെ നൈ ശിശു ഉച്ചയാലോ ഉമ്മത്താന്ന സിക്കി താപ ഉമ്മയാക്കില്ല സിക്കിട്ടാലോ അപ്പം പിഴി പാലക്കു മക്കി വിക്കോ ഇനൊന്ന് ഉമ്മയമ്മക്ക് തല്ലുകൊണ്ടാലും മമ്മക്കാലും ഉമ്മത്ത മാനി ഇല്ലാത്ത പിരിയക്കലും ഉമ്മത്തൊക്കെ ചെയ്യാനും പിരിത്തോക്ക പിരിത്ത ചിയകാലോ ഹത്തലോ അമ്മൂമ്മ ഇല്ല തല്ലുകൊണ്ട ചിയകാലുണ്ട് അമ്മലു കണക്കിലിട്ട് അമ്മ അമ്മൂമ്മത്തൊക്കെ ചിയകാലോ അമ്മമ്മത്ത താപങ്ങ അങ്ങേനു സുഖത്തിലായി താപങ്ങളോ മിമ്മത്ത ഞങ്ങളും അമ്മൂമ്മ ചിയകാലോ ഹത്തലോക താപങ്ങ ചമാനെ ശോകുമ്പോ സിനാക്കിനി താപന പിറ്റഹാക്കല തോലുമ്മ അമ്മലു ഉപ്പിങ്ങാലും മാതായ്മങ്ങിരിഞ്ഞാത്തി ഇരിഞ്ഞാകുന്നോ ഉമ്മത്ത മഹങ്ങോട്ടിട്ടമ്മത്ത ഇരിഞ്ഞാത്തി അലയനത്തു
1: ഹനുവിന് ശിയാണിതൊക്കെ വ്യാപിച്ചിരുന്നു പിന്നെ അന്ന് ഹത്തിട്ടാവ് താക്കോ പിന്നെ മിന്നി മഹായിട്ട് ഹങ്ങിട്ടു പിന്നെ ഹത്തിട്ടാവ് ഹത്തമത്ത